കൂട് കായാ കൂട് കപ്പട് കൂട് റൂപ്യ പാര കൂട് മിയാ കൂട് ബിബി ഖപ് ഹോയ ഖാ കൂട് കൂടേ നെ ഹോ ലഗാ വിസരയാ കർത്താ.